ലൂടെ ഇംഗ്ലീഷ് പോലൂരെ ഹോട്ടൽ കോലൂരെ കിട്ടിപ്പിട്ട് പോലൂരെ ഹോട്ടൽ കോലൂരെ നിക്കല മേരാ ജുലൂസ് ബാൻഡ് ബാജേ കെ സാത്ത് റോസ് മേരി സലാമി കോ തോപ് ചലേഗി റോസ് മേരി സലാമി കോ തോപ് ചലേഗി ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം ബം